ചെല്ലവലേ നുചത്തുരുതകാഹോഹ്തോദീകി ഉനിർച്ചേരലാഹോസ്കിൽ ഇച്ചിനേ തസ്ര തുരുഗ്ദ ഹെച്ചുമീനുത്ര ഹെച്ചുതീനോചാക് ഹാന്നോൽതീനും പോൽഗോറ തുതി താംഗല്ലാഹുവകാധിർമ്മംബത്ത ശീഖോയിദോറതൗസ്ജിബേജിജിഗിജിഖ്സുമിന്നാസ്തേഗിൻധാരവേ ഉലേറഗാഹുഖ്തിയേനുഗുംഹരുക്കത്ലേനുഉസോസ്ന്ദുരുബുംഗോജുഉന്നിന്ദുനുറക്കാസ്ന്ദുദുദുലഹേ ഉചിരാനേരിയുള്ളുഷിയുൽദുർമുതിച്ചു ൂരിയോ ൂരു